മുരുകരാജു സിനിമ കോസം ഹരിഹരൻ ആയിട്ട് ലാഗേ സാധന സ്വർഗം പാടിന പാട്ട് വിനാരു 316 ആൻഡ് സ്റ്റുഡിയോ ക്ലോക്ക് മീരു വിന്റുനാരു എഫ് എം റെയിൻബോ 101.9 റെയിൻബോ തോ ജീവിതം രംഗുലമയം.